0: കൊളയ്ക്ക് ഹാരങ്കി ജലാശയത്തിന്റെ നീര് പരിച്ചിടുവാണ്ടമിത കൃഷി സച്ചിവങ്ക പിന്നെ കൊടക് ജില്ലാ ഉസ്തുവാരി സച്ചിവങ്ങളാണ് പി എം നരേന്ദ്രസ്വാമി എങ്ങടെ കൊറോക്കാരിക്കല് ബംഗളൂരു വിധാനസൌധത്ത് ഹാരങ്കി നീരാവരി സലഹാ സമിതി സഭ ഇന്നാന്ന് നടന്നത് ഹാരങ്കി ജലാശയത്തിന് നീരര മട്ട അച്ചുകട്ടി പ്രദേശത്തിര റൈത്തങ്ങളുടെ ബോഡിക്ക് കൂട് നനക്ക് ഖാരിഫ് വളരെ ആവശ്യകത മീത ചർച്ച നടത്തിച്ചു ഈ സന്ദർഭത്ത് പിരിയാപട്ടണ ക്ഷേത്രത്തിര വെങ്കടേഷ് അരക്കലഗൂട് ശാസക എ മഞ്ജു മടിക്കേരി ശാസക ഡാക്ടർ മന്തർഗൌഡ ജില്ലാധികാരി സോംശേഖർ കൂട് നനക്ക് മുഖ്യപ്പെട്ട അധികാരിയെ കൂടിയാടി തിഞ്ചത്ത് കൌശല്യാഭിവൃദ്ധി ഉദ്യമശീലത്തെ പിന്നെ ജീവനോപായ ഇലാക്കെ പിന്നെ ധാരവടത്തിര കർണാടക ഉദ്യമശീലതാഭിവൃദ്ധി കേന്ദ്ര ജില്ലാ കൈകാരിക കേന്ദ്ര മടിക്കേരി ഇങ്ങടെ കൂടു കൂട്ടത്ത് ജില്ലയിൽ സ്വന്ത ഉദ്യമ ചുറുമാടുവക്ക് ഇരാതെയുള്ള പൊമ്മക്ക അഭ്യർത്ഥിയക്ക് പത്ത് ദിനത്തിര ഉദ്യമശീലതാഭിവൃദ്ധി തെരബേത്തി കാര്യക്രമം നടപ്പ ഇരാതെയുള്ള അഭ്യർത്ഥിയ ഈ കാര്യക്രമത്തിൽ കൂടിയാടി തേണ്ട പ്രയോജനപ്പെടുന്നവളു ഇരുപത്തൊന്ന് ഭയത്താന പത്തന ക്ലാസ് പാസാന അഭ്യർത്ഥിയ സെപ്റ്റംബർ മൂന്നണ്ടവളല് നിർദ്ദേശകങ്ങട കച്ചേരി സിഡാക് ജില്ലാ കൈകാരിക കേന്ദ്ര കോയിനൂർ റസ്തെ മടിക്കേരി ഇല്ലി നൊന്തണി മാടിയവലുന്ത് സിഡാ സലഹകാരങ്ക അറിയിച്ചിട്ടിത് കൊടുകു ഛായാഗ്രാഹകങ്ങട ക്ഷേമാഭിവൃദ്ധി സംഘത്തിന്റെ ആദനയിൽ ഇന്ന് കുശാലനഗരത്തിര സാർവജനികങ്ങൾക്ക് ബണ്ണെ കണ്ണ് പരീക്ഷാ കാര്യക്രമം ഏർപ്പാട് മാടിത്ത് കുശാലനഗര എ പി സി എം എസ് സഭാബടൽ പോലാക്ക പത്ത് ഗണ്ടലിഞ്ച മൂന്ന് ഗണ്ടകെ തന്നെ നടപ്പ ഇല്ലിക്ക് സുദ്ദി സമാചാര തുന്തത്ത്
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು
2: ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯುಂಡೈ ಕಾರ್ ಡೀಲರ್ ಮುಳಿಯ ಸಿಲ್ವರ್ ಮ್ಯಾರಥಾನ್ 2026 ತೊಂಬತ್ತು ದಿನಗಳ ಮೆಗಾ ಸಿಲ್ವರ್ ಉತ್ಸವ ಜೂನ್ 15ರಿಂದ ಸೆಪ್ಟೆಂಬರ್ 14ರವರೆಗೆ 5,000 ರೂಪಾಯಿ ಮೇಲ್ಪಟ್ಟ ಖರೀದಿಗೆ ಅತ್ಯಾಕರ್ಷಕ ಬಹುಮಾನಗಳು ಹಳೆಯ ಬೆಳ್ಳಿಯ ಆಭರಣಗಳನ್ನು ಎಕ್ಸ್ಚೇಂಜ್ ಮಾಡುವ ಅವಕಾಶ ಎಲ್ಲಾ ಸಂದರ್ಭದಲ್ಲೂ ಸೈ ಎನಿಸುವ ಕಲೆಕ್ಷನ್ಸ್ ಮುಳಿಯ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್ ಮುಳಿಯ ಸಿಲ್ವೇರಿಯಾ ಮಡಿಕೇರಿ ಗೋಣಿಕೊಪ್ಪಲು ಸೋಮವಾರಪೇಟೆ ಪುತ್ತೂರು ಬೆಳ್ತಂಗಡಿ ನೆಲ್ಯಾಡಿ ಬೆಂಗಳೂರು
3: ಕರ್ನಾಟಕದ ಅತ್ಯುತ್ತಮ ಡೀಲರ್ ಆಗಿರುವ ಮಹೀಂದ್ರ ಮತ್ತು ಮಹೀಂದ್ರಾದವರ ಅನಂತ್ ಕಾರ್ಸ್ ಈಗ ಅರಮನೆ ನಗರಿ ಮೈಸೂರಿನಲ್ಲಿ ತೆರೆದಿದೆ. ಪ್ಯಾಸೆಂಜರ್ ಎಲೆಕ್ಟ್ರಿಕ್ ಕಾರ್ಸ್ ಮತ್ತು ಕಮರ್ಷಿಯಲ್ ವೆಹಿಕಲ್ಸ್ ಗಳ ಅತ್ಯಾಧುನಿಕ ಶೋರೂಮ್ ಮತ್ತು ಸರ್ವಿಸ್ ಸೆಂಟರ್ ಇವೆಲ್ಲವೂ ಮೈಸೂರಿನಲ್ಲಿ. ಬನ್ನಿ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಮಾಡಿ ಅನಂತ್ ಕಾರ್ಸ್. ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ನಲ್ಲಿ ವೆಡ್ಡಿಂಗ್ ಕಾರ್ನಿವಲ್, ಮದುವೆ ಬಟ್ಟೆಗಳ ಖರೀದಿಗೆ ಉಚಿತ ಕೂಪನ್, ಆಯ್ಕೆಯಾದ ದಂಪತಿಗಳಿಗೆ ಮಲೇಷ್ಯಾಕ್ಕೆ ಹೋಗುವ ಅವಕಾಶ, ಆಕರ್ಷಕ ಡಿಸ್ಕೌಂಟ್ ಗಳು, ಬಹುಮಾನಗಳು ಕೂಡ ಲಭ್ಯ. ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ಇರಿಟ್ಟಿ.
4: ಏನಮ್ಮ ಮದುವೆಗೆ ಬರೀ ಚಿನ್ನದ ಒಡವೆ ಮಾತ್ರ ತಗೊಂಡಿದ್ಯಾ? ನನ್ಗೊಂದ್ ಡೈಮಂಡ್ ನೆಕ್ಲೆಸ್ ಬೇಕೇ ಬೇಕು.
5: ಖಂಡಿತ ಐಶೋ, ತೆಕ್ಕೊಡ್ತೀನಿ. ಮುಳಿಯಾದಲ್ಲಿ ಇದೇ ಆಗಸ್ಟ್ 28ರಿಂದ ಸೆಪ್ಟೆಂಬರ್ 30ರವರೆಗೆ ಡೈಮಂಡ್ ಫೆಸ್ಟ್ ನಡೀತಾ ಇದೆ. ಅಲ್ಲಿ ವೆರೈಟಿ ಡಿಸೈನ್ಸ್ ನ ಡೈಮಂಡ್ ಆರ್ನಮೆಂಟ್ ಸಿಗುತ್ತೆ. ಚಿನ್ನ ಅಲ್ಲೇ ತಗೊಂಡಿದ್ದು, ಡೈಮಂಡ್ ನೆಕ್ಲೆಸ್ ಕೂಡ ಅಲ್ಲಿಂದಲೇ ತಗೊಳ್ಳೋಣ.
4: ವಾವ್, ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಅಮ್ಮ.
2: ನಮ್ಮೂರಿನ ನಂಬರ್ 1 ಡೈಮಂಡ್ ಮಾರಾಟ ಮಳಿಗೆ ಮುಳಿಯ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್, ಮಡಿಕೇರಿ, ಗೋಣಿಕೊಪ್ಪಲು, ಪುತ್ತೂರು, ಬೆಳ್ತಂಗಡಿ, ಬೆಂಗಳೂರು.
6: നാപ്പുക്ലു ഭഗവതി യുവക സംഘത്തിന്റെ ആദനില് കയ്യിൽപോതു നമ്മര മാറിപ്പത്തില് ആനാള് പൊന്നാള് മക്കെല്ല പലത്തര കളിക്കൂട്ടത്തിന് ഇന്ന് മജ്ജന ഒന്നര ഗണ്ടേഞ്ച നാപ്പുക്ലു സർക്കാരി മാതരി പ്രാഥമിക സ്കൂൾ കളിപ്പണം ബുലുബെച്ചടിത്ത് സഭയുടെ അധ്യക്ഷതേന സംഘത്തിന്റെ അധ്യക്ഷകളാണ് ശ്രീ ബുപ്പണ്ണ വീരൻ മുദ്ദപ്പ ഇങ്ക വഹിസുവ. മുഖ്യ ബന്ധുളായത് ബംഗളൂരു കൊടവ സമാജത്തിര സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബ് ര അധ്യക്ഷകളാണ് ശ്രീ ബൊപ്പണ്ട മഹേഷ് തിമ്മയ്യ. നാപ്പുക്ലു പ്രാഥമിക കൃഷിപ്പത്തിന സഹകാര സംഘത്തിര ഉപാധ്യക്ഷകളാണ് ശ്രീ ചിയക് പൂവണ്ട സതീഷ് ദേവയ്യ. അവ കൂടിയാടുവ മാജനെല്ലാം ഏറെ കണക്കിൽ ബന്ധു കൂടിയാടുന്നുണ്ട്. നാപ്പുക്ലു ഭഗവതി യുവക സംഘത്തിര അധ്യക്ഷ പിഞ്ഞ സദസ്യങ്ങ കേട്ടിട്ട്
5: ರೀ, ನಮ್ಮ ಹೊಸ ಮನೆಗೆ ರಾಯಲ್ ಲುಕ್ ಇರುವ ಫರ್ನಿಚರ್ ತಗೊಳ್ಬೇಕು. ಎಲ್ಲಿಂದ ತಗೊಳ್ಳೋಣ?
2: ನಾವು ಇವತ್ತೇ ವಿರಾಜಪೇಟೆಯ ಹೈಲೈಟ್ ಗ್ಯಾಲರಿಯಾ ಶಾಪ್ ಹೋಗೋಣ. ಅಲ್ಲಿ ಪ್ರೀಮಿಯಂ ಹೈ ಸ್ಟ್ಯಾಂಡರ್ಡ್ ನ ಸೋಫಾ ಸೆಟ್, ಬೆಡ್ರೂಮ್ ಸೆಟ್, ಡೈನಿಂಗ್ ಸೆಟ್ ಎಲ್ಲ ಸಿಗುತ್ತೆ.
5: ಅಲ್ಲೇ ತಗೊಳ್ಳೋಣ, ನಮ್ಮ ಮನೆ ಕೂಡ ರಾಯಲ್ ಆಗಿ ಕಾಣುತ್ತೆ.
2: ಹೈಲೈಟ್ ಗ್ಯಾಲರಿಯಾ, ವಿರಾಜಪೇಟೆ.
7: ಹೊಸ ಕಾರ್ ತಗೊಳ್ಳೋಣ ಅಂತ ಯೋಚಿಸ್ತಾ ಇದ್ದೀನಿ, ಯಾವ ಬ್ರ್ಯಾಂಡ್ ಸಜೆಸ್ಟ್ ಮಾಡ್ತೀಯಾ?
2: ನಾನ್ ತಗೊಂಡಿರೋದು ನನ್ನ ಫೇವರಿಟ್ ಹ್ಯುಂಡೈ ಕಾರ್ ಅನ್ನ, ನಿನಗೂ ಅದನ್ನೇ ಸಜೆಸ್ಟ್ ಮಾಡ್ತೀನಿ.
7: ಹ್ಯುಂಡೈ ಎಕ್ಸ್ ಶೋರೂಮ್ 5.55 ಲಕ್ಷದಿಂದ 46 ಲಕ್ಷದವರೆಗಿನ ಕಾರುಗಳ ಅದ್ಭುತ ಶ್ರೇಣಿಯನ್ನೇ ಹೊಂದಿದೆ. ನೀವು ಯಾವುದೇ ಕಾರನ್ನು ಡಿಸೈಡ್ ಮಾಡೋಕೆ ಮುಂಚೆ ಮೊದಲು ನಿಮ್ಮ ಹತ್ತಿರದ ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಶೋರೂಮ್ ನಲ್ಲಿ ಹ್ಯುಂಡೈ ಕಾರನ್ನು ಟೆಸ್ಟ್ ಡ್ರೈವ್ ಮಾಡಿ. ಅದ್ವೈತ್ ಹ್ಯುಂಡೈ, ಮಡಿಕೇರಿ, ಗೋಣಿಕೊಪ್ಪಲ್ ಹಾಗೂ ಕುಶಾಲ್ ನಗರ.
6: ಆಗಸ್ಟ್ 24 ಮರಣಪಟ್ಟ ಚೆಯ್ಯಂಡಾಣೆ ಕೋಕೇರಿ ಗ್ರಾಮತ್ರ ಚಾನಂಡ ಗಪ್ಪು ಬೋಪಯ್ಯ ಅಂಡ ಮೋಮು ತಪಸ್ಸು ತಿಮ್ಮಯ್ಯ ಅಂಡ ಮಾದ ಕಾರ್ಯತ್ನ ಒಕ್ಕತ್ಲು ಶುಭ ಕಾರ್ಯ ಉಳ್ಳಾನಗೊಂಡು ಇಂದು ಬುಳ್ಳಿಯಾಚೆ ಪೊಲಕ 12 ಗಂಟೆಗೆ ಕೋಕೇರಿ ಗ್ರಾಮತ್ತುಳ್ಳ ಅಂಡ ಸ್ವಂತ ಮನೆಯಲ್ಲಿ ನಡತ್ವ. ಒಕ್ಕಕಾರ ಊರುಕಾರ ಬಿಂದು ಚಂಗಾದಿಯಲ್ಲ ಇದನ್ನೇ ಆಹ್ವಾನದ ಗ್ಯಾನ ಮಾಡಿದ ಬರುಣ ಅಂಡ ಪಪ್ಪ ಅಮ್ಮ ಪೊಣ್ಣು ಪಿಂಜ ಸಂಸಾರಕಾರ ಕಟ್ಟಂಡಿತು.